സഹിന ദിവസക്ക് മെസ്സേജ് കാലത്തേ നയനി ഗമിനി സുഭാഷിനി കട്ടിയമ്മ ആദരം ഇങ്ങോട്ട് കിടക്കാന്നോ ലാസ്റ്റ് സിന്ധു മുതലിട്ട് ഡിസ്കൗണ്ട് മഹത്വം ലക്ഷക്കഹമാറാക് ഡിസ്കൗണ്ട് ഹമ്പ വേണോ ലീസ് കല്ല് ഗാന്നവന ലീസിന് ദാല ഗാന്നവന ലക്ഷക്ക് ഡിസ്കൗണ്ട് ഹമ്പ വേണോ ഇതിങ് കോമ വാസിയാക്ത് മേനേത് ഏ വകേമ തമൈക്ക് ആണോ ഓനെ വാ ലീസ് ദാല ഗാന്നവന ലീസിംഗ് സമാഗമറ്റ മുൽമാസ തുനെ വാരിക തുനകെവാനി ഒയാനിവേ കെഡി റൈസ് മോട്ടോർസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് മുൽമാസ വാരിക തുനമു ഒയാവ് നിദാസ് കല്ലതേനോ ഒഹേ അരകിന സ്കൂട്ടറേ പതിന്നാപ്പിക്കവാന ഇതിന് എനി സമയ ചാൻസൊക്കെ മക ഇറങ്ങാൻ അതോ അനിവാര്യനറങ്ങാന് ഇയാളകി തീന സ്കൂട്ടേഴ്സ് ഗനക്കേതോന ഇയാളകാവ് പെട്രോൾ സ്കൂട്ടേക്കാക്ക് വകയുമോ ഇലക്ട്രിക് സ്കൂട്ടേക്കാക്ക് തീനോ ഇലക്ട്രിക് സ്കൂട്ടേക്കിട്ട് ദാളെ തീന ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിക്കാക്ക് ദന്നക്കിനെങ്കിൽ അഹലബലാന്ന് മേക്ക് ഗുഡാക്ക് വട്ടിന ഗുഡാക്ക് ഗണം മില അധികം സഹ സഹന ഡ്യൂറബിൾ ഹൊന്നിട്ട് കാലയാക്ക് പാവിച്ചുക്കിറാൻ പോലും ബാറ്ററിക്കാക്ക് ഇതിന് എനി സൈകളിലോ കെട്ട തീലക്കിനോ ഒരു പാകട്ട് വെടിക്കാലയാക്ക് ലെഡിനത്തോ ഇതുവാന്ന് പോലും അങ്കേല ഇവകിമ പെട്രോൾ സ്കൂട്ടേക്ക് 1-5 സി സി അതിബലത്തെ എഞ്ചിനെ കാക്ക് പാമിച്ചക്കല്ല അതലത്തേനോ പെട്രോൾ ഇത്തിരി കിരണ EFI ടെക്നോളജിയെ കാത്ത് കമ്പൈൻ കല്ലവ ഇതിന് എനിസ പെട്രോൾ സൂപ്പർ പവാ ദൂരോ മഹത്തയോ ദങ്ങോനിയോട്ട് വെടിവിസ്തൃ ദനകന്നെ നിനേത് വെടിവിസ്തൃ ദനകന്നെ നിമേ മിന്ന മേ നമ്പേകിട്ട് മേ ദമ്മ കോൾ കല്ല മകെ ബൈക്കിക്ക് കവർദ് ഗന്ന് പുലുവാൻ കേലവാ നാടത് ബിന്ദുവായി ഹത്തെ ഹത്തായി ഹാരസ്യ ഹയായി ഹത്തലിസ്തുനായി അനുഹത ബിന്ദുവായി ഹത്തെ ഹത്തായി ഹാരസ്യ ഹയായി ഹത്തലിസ്തുനായി അനുഹത്ത ഗാന ഇതുകൊട്ട് വെടിവിസ്തൃ കോമിട്ടിക്കുമോ ഒയാളട്ട് ദനകന്ന് പുലുവാൻ കമ തീരോ ഇവകിമ ഫേം സൈഗനത് മമായി മോത്താവക് മതക് കിരണോ വാട്ടർ ലംഗമ ഫാർമസിക്ക് എഹ്മനത്താൻ സൂപ്പർ മാർക്കറ്റിക്ക് ഗ്രോസറി ഷോപ്പിക്ക് ഊന ലീക് വേണ്ടനത്തെ എന്തെങ്കിലും ഇന്ന് പാസു ഗവനകാണ്ട് ഇതാമ സാധാരണ ഫേം സയ അറുകാൻ പുലുവാൻ കമ തീരോ SLS ISO തത്വസാധിക ദിഖാത് ഫിംസ് ആയിട്ട് ലഭ്യതേന്നെ ഇച്ചിരട്ട് ക്വാളിറ്റി പാഡ് കാക്കിന്ന ഇതിന് എനിസ പീരിയഡ്സ് കേള ഒയാകെ ലൈഫൊക്കെ കിസിമതയാ കഥപ്പസുകരുകയാണ് അത് ലസ്സൻ്റെ കരുകിനെയാണ് ഫിംസ് ആയ ഗന്ന്.